മനമൊക്കെ പുള്ളേ അന്ധകാവാര ഭിഖ്യാകാന സദാ ദുഃഖോയ നാ സാഥ ജായേ നാ പ്രാപത ഹോയ കാച്ചാ താന സഞ്ചേ മൂർഖ ഗാവാര മനമുഖ പുല്ലേ